0: Kalabalık, kalabalık, kalabalık, kalabalık. Kalabalık
1: pençe. Kalabalık, kalabalık, kalabalık, kalabalık, kalabalık pençe. Lassın dikiyor. Sıfı da olsak koyardı. Tavat yağlıyor ki ne pençi. Bana ne mey ağlıyor kavdı ki yala.
2: Ayboğan.
1: Ayboğan.
2: Ayboğan.
1: Aa ne, fon ne kat kere gattı ne. Neydi? Hari, inan balım o mey ağlıyor kavdı ki yala.
2: Ayboğan.
0: Ayboğan.
2: നമുക്കത്
0: പശിതു തത്തര കണ്ടാറ്
2: കീ വസരത്
0: സ്കോല് വാരിയപ്പോലെ ശീസു വാങ്ങല് ജാറ്റിക്ക പാസല്
2: മുക്കത് ഇതിരിപ്പത്കരണ്ണെ
1: മുക്കത് ഇതിരിപ്പത്കരണ്ണി മുക്കത് അപ്പിടി ഇതിരിപ്പത്കരണ്ണേ അത്
0: සිින්දුවක්
1: හා හෙන ලස්සන්ට කියන්නකු බලන්න
0: ඇල පොලගේ පුතා මද්දුව වන්ඩාර යනනාමේ මද්දුම වන්ඩාර යනනාමේ සිංහල ඉතිහාස පොතේ රං අකුරින් ලියවුනා എഡിറ്ററോണ്ട കുഞ്ചി കുട്ടൻ ലക്ഷ്മണിട്ട നക്കി ഉണ്ണ മോകമ്പര നൂറ ബിമെ എമ വലി കട്ടയപ്പവ ആഡംബര കന്നുള്ളിൻ ദുഃഖോക്കയൻ വേലവാ